ഞാൻ റളിയത്തു അൻക മുസ്ലിയൻ മുത്തില്ല റളിയത്തു അൻക മുസ്ലിയൻ മുത്തില്ല ഫലഹിൽ വാദി ബി കുത്തില്ല ظللت شكرا لك ينفي بطلا كمن كفاني من أدام مطلا وجذا من ما يصير طلا ثم ابن العظيم